0: അള്ളാഹു ഇരാദ കുരവിയായ വിദാൽ വിഫാ മെനുവിയെ അതി ഖലേഗെ ഫാനു ഹന്ദുമഫുളു നെതിജ്ജ ഹിന്ദിഗ ഖലേഗെ ഫാനുഗെ വെരി രസ്കലാങ്ങെ ഹന്ദുമ കുറവാഷെ അതി ഖലേഗെ ഫാനു വിദാൽ വാഷ് അളുഗെ വെരി രസ്കലാങ്ങെ മിയവുര ഖൈരി തിദുമഗക മി അളായ മഗു ദക്കവാ ഫാഷേ
1: ദിവഹിഫം ദിവഹിനായകു നോദിയ 1 മെഗാഹെർട്സ്.

0: അതി ഖിയാമെ വാണെ ഖമകവ്സ് അഹ്റിങ് ഹീയ നുഖറമെ അതി അഹ്റിങ്ഗെ വെരി രസ്കലാങ്ഗെ ഹവർത അഹ്റിൻ റദ്ദു കുറവ്യസ് മിയവ്രെ രംഗളുഗൊയ് അഹ്റിന്ന ഫെന്നാന കം കഷവരെ
1: قال له صاحبه وهو يحاوره أكفرت بالذي خلقك.

0: വൈറൽ വൈബ്.
1: അസ്സലാമു അലൈക്കും. നോദിയക്കെ മെഗഹേർട്സ് ദിവഹി എഫ്എം കുരേഗന്ദ വൈറൽ വൈബ് മിസ്സിസ് ലാഗമുളിൻ ആ ഷോയ്ഗെ ഫറാത്തും മർഹബ. മി ഹഫ്താഗെ ഷോയാക്കി ഗവസ്മി ബദ്ദൽ കൊല്ലി അൽഗുൻ ഫഹീദ. വേൾഡ് കപ്പ് ലവതയാക്കി മീഹുങ്ങെ ഹിത്തവുക അബദ ബിംവൽ നീക്കിഫവാ ലവതക്കെ അമേക്കണി ഫുട്ബോള ഫേനുണ്ണെണ്ണും എക്കമക്കു മ്യൂസിക്കൽ ലോപ്കുറാ മീഹുണ്ണവസ് മി ലവത വരക് കമുദേ. മീ ഫുട്ബോള ഫേനുണ്ണ മ്യൂസിക് ഫേനും ഗുളുവാലദേ ഫാലമേവസ് പുണവിതാനെ. വേൾഡ് കപ്പ് ലവതം ഉഫദ്ദാഫണി വര തഫാത് ഗൊതക ആമുലവതക ഖിലാഫ മി ട്രെക്തഹക്കി മുളി ദുനിയേഗെ ഇഹുസാസ്തം എം മിസ്രാബക ഗെന്തിയുമട്ടക ഇമോഷണൽ സിൻക്രനൈസേഷന ഫർമാക്കുഫവാ ഉഫെദ്ദുന്തകെ. മീൻ കൊമ്മി ലവേക്കീവെസ് അവസ്രിദം തക സ്റ്റേഡിയം തക ഫെതെ വറുകദ മ്യൂസിക് എങ്ങി കുലവേ ലവേ അതി ബഹെഗ്ഗെ ഹുരഹെണ്ണെത്തി കൊമ്മെ മീഹക്കവെസ് കിയാ ലിവേനെ ഫദ ചാണ്ടെ ഒലെ വക്ക വക്ക അലെ അലെ അലെ മീ ബഹവി ഉസൂൽ തക വുരെ ബൊഡ ഇൻസാനഗെ ഫിതുരി ഇഹുസാസ് തക കുളില ആടുതകെ. എഫ്ഫഹര അഡ്ഡിയ ഹാസ് മീഹും എങ്ങടക്കു മിഫദ ലവേ കിയാരു എമ്മെ ഗുളുവാദേ ഇഹുസാസെ. ടിവി ബ്രോഡ്കാസ്റ്റ് തക ഫീഫാഗെ കെമ്പെയിൻ തക ഇഷ്തിഹാർ തക്കും ഫെഷിഗെൻ മിഹാറുഗെ ടിക്ടോക് റിമിക്സ് തക ഹമയ മിലവത തകുറാർവമുണ്ടായിരു ഈ സഗാഫി ഗൊത്തും ഫൊറീഫവാ മുഹിമ്മു ഹന്ദാന്തക ബദലവേ. എഹെങ്കമു മിയദു മിഗെനസ്തെനി മുളി ദുനിയ ബാവിരിവി ഫോരികദ ലവതകെ എമ്മെ വൈറൽ വി വേൾഡ് കപ്പ് ലവത. ഷോ മി ഫഷനി വേൾഡ് കപ്പ് ലവത വൈറൽ വാണെ ഗൊത്തുഗെ നമൂനാങ് ഉണ്ണമ ഈ ഇലവകമ ഗിനബേക്കു ഇത്തിഫാഗു വാണെ ലവേക്കും ഷക്കീറാഗെ വക്ക വക്ക ഷക്കീറായ ദെക്കുനെഫ്രിക്കാഗെ ബേൻഡെക്കമവാ ഫ്രഷ്ലി ഗ്രൗണ്ട് കിയാഫവാ വക്ക വക്കായക്കി ദിഹാസ് ദിഹവനാഹറു ദെക്കുനെഫ്രിക്കാഗ ബേവി വേൾഡ് കപ്ഗെ രസ്മി ലവ. മ്യൂസിക് ഇഗൊത്തും ബലാർ മി എഫ്രോ പൊപ് റിദം തക ലേറ്റിൻ പൊപ്ഗെ ഫുരിഹമ മേഷപേ. മികേതുരും കെമറൂൺഗെ സിഫാങ്ഗെ ഫോക്ക് മ്യൂസിക്കു നഗാഫവാ ചാണ്ടെ മിലവാഗെ ഹിമനെ മിലവ എമ്മെ ബൊഡം മക്ബൂൽവി ഏഗെ ഹൂക്കെ സബും എയ് സാമിനാമിന എ മി ബാങ്. ഷക്കീറാഗെ വീഡിയോഗ ഫെണ്ണ നിഷുമുഗെ ഹരക്കാത്തക്കെ ഇമുളി ദുനിയേഗെ എദ്വസ്വർ എമ്മെ ഗിനബേക്കു കോപികുരി ഹരക്കാത്ത മിഹാർവിസ് ടിക്ടോക്ഗ മിലവേക്കെ നൊസ്റ്റാൾജിക് എഡിറ്റ് തക എമ്മെ മക്ബൂൽ എല്ലവാ.

0: വൈറൽ വൈ വൈറൽ വൈ
1: വൈറൽ വൈബ് ഷോക ദെ മിഹിമനാല വേൾഡ് കപ്പ് ലവേക്കി മീ വേൾഡ് കപ്പ് മ്യൂസിക് ബൊഡ് കോപ്പറേറ്റ് ഹരക്കാത്തക ബദൽവെഗെന്തിയ മൻസരേ വിസ്പുണവിതാനെ ദേഹാ സാധവണാഹരു ബ്രസീൽഗ ബേവി വേൾഡ് കപ്പ് ഗെ മീ ലവേഗ ബാവെരിവി പിറ്റ്പുൾ ജെനിഫർ ലോപേസ് അതി ബ്രസീൽഗെ ക്ലോഡിയ ലൈറ്റെ മി ലവേഗ ബേണുമക്കി അമേരിക്കാഗ പൊപ്പ ലെറ്റിൻ ഐഡന്റിറ്റി അതി ബ്രസീൽഗെ കാർണിവൽ ഫോറി എക്കൊല്ലും ಮೀ ವರಬ್ಬೊಡ ಗ್ಲೋಬಲ್ ಬ್ರ್ಯಾಂಡಿನಂ ಅಮಾಸ್ ಕುಫವಾ ಲವೆ ಬೈಫರಾತಕು ಮಿಲವೆ ಫಾಡುಕೀನಂ ವಿಸ್ ಡಿಜಿಟಲ್ ದುನಿಯೆಗ ಮಿಲವವಿ ವರಬ್ಬೊಡು ಹಿಟಕ ಬ್ರೆಜಿಲ್ಗೆ ಸಗಾಫಿ ಮ್ಯೂಸಿಕ್ ಅವರೆಬ್ಬೊಡ ಕೋಪರೇಟ್ ರಹೆಂ ಹುರಿಕಮಬ್ಬುನೆ ಫಾಡುಕಿಯುಂತಂ ಅಮಾಸ್ ವಿನಂ ವಿಸ್ ವರ್ಲ್ಡ್ ಕಪ್ಗೆ ಬ್ರಾಡ್ಕಾಸ್ಟ್ ಹೋಗ ಮಿಲವಣಿ ಬೊಡು ಮಕ್ಬೂಲ್ ಕಮೆಂಗ್ ಹೋದಾಫ